ആഗോള സഭാകാര്യങ്ങളുടെയും സമാധാന സംവാദത്തിൻ്റെയും രൂപത കാര്യാലയങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും തിരക്കേറിയ അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിലും ശക്തിയും ഊർജവും നഷ്ടപ്പെടാതെ അവർ ഇടപെടുന്ന എല്ലാ ഉദ്യമങ്ങളിലും സമാധാന ശ്രമങ്ങളിലും വീണ്ടും പിന്തുണ നൽകുന്നതിനുള്ള കരുത്തും പ്രചോദനവും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.